0: ശ്രീരസ്തോ നിത്യമംഗളാനുഭവന്തു
1: സർവദേവതാകാരൈ മഹാലക്ഷ്മി മഹാസരസ്വതീ രാജരാജേശ്വരീ ഭഗവാൻ സായി സദ്ഗുരു പരബ്രഹ്മണേ നമഃ കർപ്പൂരാനന്ദ

ബ്രാഹ്മണോ നാശീർക്കേന യജ്ഞേന ജിതേതാമിധേരണ വക്ഷ്യന്നേതാ പ്രതിപദം കൃതേ തഥാ ബ്രാഹ്മണ സാശീർക്കേന യജ്ഞേന ജിതേയം കാമികേ ദൈതവാൻ ശ്രോതമാ

കാരണം തനതുലോനി അഹമു താചംപുകൊന്നച്ചോ തനതുലോനി അഹമു താചംപുകൊന്നച്ചോ